ഭൂമിയിലിരുന്ന് തന്നെ മധുരമാണ് തണ്ണി ഞങ്ങൾ കുടിക്കത്താറണേ നാൻ. അല്ലാടെ കൊതറത്തെ പാരു, നീയെ തണ്ണി എടുത്ത് കുടിക്കൊള്ള, ഇതിൽ മയ്യത്തുകൾ ഏതാവ് കളന്തിരിക്കാണ്ട് യാരാത് ആരാച്ചി പണ്ണാങ്ങളാ. എത്ര ഗണം ഇരിക്കും, ഞാൻ ഗണത്തണ്ണിയിലെ വളർന്നാക്കൾ താണ്. ഇപ്പം തന്നെ ഞങ്ങൾ വേറെ വേറെ തണ്ണി കുടിച്ച് പളവിട്ടോ. ഉണ്ടും ഉലകം സൊല്ലു തന്നെ ഗണത്ത് തണ്ണിയെ പോലെ സുത്തമാണ് തണ്ണി. ക്ലോറിൻ കലക്കപ്പെടാ തണ്ണി തന്നെ സിറന്ത തണ്ണീർ. എവളോ മയ്യത്തുകൾ ഇരിക്കുന്നത് ഭൂമിക്കുള്ള തണ്ണിയെ താറത് അല്ലാ. അല്ലാ സൊല്ലാൻ ഇതെയും മറക്ക പോറീങ്കല. പൊയ്യർകളെ ഉങ്ങൾക്ക് നാശം താ. എത്തനാ തടവ്? നാലഞ്ചാ? നാല്. ഇപ്പം അല്ലാ തിരുമ്പ പോറാൻ ബോർഡർ എന്നെ ഖുർആൻ ഓതിനെയോ ഓതല്ലയോ മൗത്ത് വന്നിരും ഇൻഷാ അല്ലാ. ഖുർആൻ ഓതിനെയോ ഓതല്ലേ എന്നെ വന്നിരും. ഇപ്പം നീങ്ങ ഇപ്പം നാ വന്ന് ഖുർആനുക്കേ നേരത്തെ കൊടുക്കുക, നീങ്ങ ഖുർആനുക്കേ നേരത്തെ കൊടുക്കും. കൊഞ്ച പേർ ഖുർആനേ തരിയാമ മൗത്തായിട്ടാ. ആ രണ്ടു പേരും മൗത്താത്താൻ പോകും. യാർ ബുദ്ധിശാലി? ബുദ്ധിശാലിയാർ? ഇത് ഖുർആനുക്ക് നേരം കൊടുത്തിട്ട് പോകാണ് ഇവൻ ബുദ്ധിശാലി. ഇത് ഖുർആൻ മൗത്താനത്തേക്ക് പോറവാ മൗത്താ മുന്തിയാ പഠിക്കണം. വലിയ കവൽ എന്നുണ്ടാ മുസ്ലിങ്ങളിലെ പലർ ഖുർആനുടെ ഒരു സൂറ കൂടെ തരിക. ഒരു സൂറ വാൽക്കയിൽ എല്ലാമേ ചെഞ്ചിട്ടാങ്ക. മാഷാ അല്ലാ, കല്യാണം മുടിച്ചിട്ടാങ്ക, ആറുകൾ പിള്ളപ്പെത്തിട്ടാങ്ക, ഊട് വാങ്ങിട്ടാങ്ക, വാഹനം വാങ്ങിട്ടാങ്ക, വീട്ടുക്ക് മേലെ ഊട് വാങ്ങിട്ടാങ്ക, 65 വയസ്സിലേ ജോബ്സെയ്റാങ്ങ്. ഇന്നും ഒരു ചിന്തന വരല്ല എന്നെ തരുമാ. അല്ലാ എനിക്ക് ഇറക്കിന ഖുർആന കൊഞ്ചം പഠിപ്പോമേ, വാസിച്ച് പാപ്പോമേ. എന്നിരിക്കത് ഒരു ആലിമിട്ട് പോവുമേ. എൻ്റെ ഖുർആന തനിയെ വാസിച്ചവങ്ങൾ വിലങ്ങി മുടിക്കേല. അവിടെ സല്ലല്ലാ അലൈഹി സ്വലം തർജ്ജമത്ത് ഖുർആൻ അടിച്ചടിച്ച് കൊടുത്തിപ്പാങ്ക എല്ലാവരും. ഇന്ന് ഖുർആനുടെ ഒരു മെത്തഡ് എന്നുണ്ടാ, ഒരു ഉസ്താദ് പഠിച്ചു കൊടുക്കും. സല്ലല്ലാ അലൈഹി സ്വലം ജിബ്രീൽ അലൈഹി സ്വലാം പഠിച്ചു കൊടുത്താങ്ങ്. നബി സല്ലല്ലാ അലൈഹി സ്വലം സഹാബാക്കൾ പഠിച്ചു കൊടുത്താങ്ങ്. സഹാബാക്കൾ താബിഈങ്ങൾക്ക് പഠിച്ചു കൊടുത്താങ്ങ്. താബിഈൻ തബഅത്ത് ഇപ്പോഴത്തെ വന്ന് ചിന്ത വളിമുറ. ഇപ്പം നീങ്ക ഖുർആൻ എടുത്ത് ഇന്ന് സൂറ മുർസലാവ് എടുത്ത് പാത്തിങ്ങനെ വിലങ്കാതെ കൊള്ളും. ഏ വിലങ്കാതെ നീ പഠിക്കല്ല. ഉലകത്തിൽ പാരുങ്ങ് സിന്നൊരു ജിം കൂടെ പോയി കൊടുക്കും. എന്നിടാ ജിമ്മിൽ എവ്വളോ മെഷീനറി. ജിമ്മുക്ക് പോറീങ്ക ഒവ്വൊണ്ടിരിക്കും എന്നെ ഒത്തൻ്റെ പളക്കിനാ മുതലുണ്ട്. അതിപ്പുറം പളവി ഒരു സോറാക്കുന്നത് കൂടെ യാരാതെ കാട്ടിത്തരത്താനോ. ഖുർആൻ കാട്ടിത്തരാൻ മോതേലുമാ വളി കാട്ടി തേവ. അതിനാൽ എഞ്ചിയുള്ള വാൾക്ക് പെറുമതിയാണ്, എഞ്ചിയുള്ള റമലാൻ പെറുമതിയാണ്. ഒവർ സൂറാവ ഒരു നാൾ പഠിച്ചിരുന്ന ശരി അത വിടുങ്ങൾ. ഒരു മാതത്തൊരു സൂറ പഠിച്ചിരുന്ന ഞങ്ങളുടെ വയസ്സത്തിനുണ്ട്. എന്നെ മിക്ക സഹോദരങ്ങളെ ഇന്നും താമസപ്പെടുത്താമ. ഉള്ള ചെറിയ യഹൂദിയൽ 10 യഹൂദി ഇരുന്നാ ഉടെ എൻ്റെ ഏരിയയിൽ നല്ല കേളുങ്ങ. യഹൂദിയിട്ട് പോയി ഉടനെ ഒരു യഹൂദി ആളിയും എടുത്തിരുവാങ്ക. കബാലാണ്ടിക്ക് അവിടെ സൂണിയം പഠിച്ചിരുവാങ്ക, ഉടനെ പഠിച്ചിരുവാങ്ക. അന്തലും അങ്ങോട്ട് മുഖ്യമത് എങ്ങൾട്ട ഖുർആൻ മുഖ്യം. അതിനാൽ മൗത്തുക്കിടയിൽ നിങ്ങൾ എത ചെയ്യാട്ടിയും പറവായില്ല. ഇതെ ചെഞ്ചു കൊള്ളുങ്ക ഇൻഷാ അല്ലാ. ഖുർആനെ പഠിച്ചു കൊള്ളുങ്ങേൻ. അല്ലാ ഖിയാമത്തിൽ സൊല്ലുവാണാ പാരുങ്ങ ഓതുങ്ങ. ഇൻതലിഖൂ ഇലാ മാ കുൻതും ബിഹി തുകദ്ദിബൂൻ. ഇൻതലിഖൂ ഇലാ ദില്ലിൻ ദി സലാതി ശുആബ് لا ضليل ولا يغني من اللهب إنها ترمي بشرر قلقصر كأنه جمالة صفر ويل